ശ്രോതാക്കൾക്കും മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202, ചിങ്ങമാസം 18-ാം തീയതി, വ്യാഴാഴ്ച. കഥാനേരം, അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ

ശ്രീ വിജയപുരത്തു നിന്നും വിവിധ ദ്വീപുകളിലേക്കുള്ള ബോട്ടുകളുടെ യാത്രാ വിവരം. നാളെ രാവിലെ 6 മണിക്ക് MV ബംബൂക്ക സ്വരായ്ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് യാത്ര പുറപ്പെടും. ഈ ബോട്ടിന്റെ ശ്രീവിജയപുരത്തേക്ക് ഇതേ വഴികളിലൂടെയുള്ള മടക്കയാത്ര നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ്. നാളെ രാവിലെ 6:15 MV രംഗത്ത് സ്വരായ്ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് രാവിലെ 8:45 ശ്രീ വിജയപുരത്തേക്ക്

എം വി ബംബൂക്ക നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്രയാരംഭിക്കും. ഷഹീദ് ദ്വീപിൽ നിന്നും ഉച്ചയ്ക്ക് 1 മണിക്ക് പുറപ്പെടുന്ന ഈ ബോട്ട് സ്വരാജ് ദ്വീപിലെത്തി ഉച്ചയ്ക്ക് 2:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി റാണിചങ്ക നാളെ വൈകുന്നേരം 5 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്കുള്ള ബോട്ടിന്റെ മടക്കയാത്ര 5 തീയതി ശനിയാഴ്ച രാവിലെ 5:30. എം വി കമോട്ട നാളെ രാവിലെ 6:15 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. തുടർന്ന് ശ്രീ വിജയപുരത്തേക്കുള്ള ബോട്ടിന്റെ മടക്കയാത്ര രാവിലെ 8:30. എം വി സ്ട്രൈറ്റ് ഐലൻഡ് ഉച്ചയ്ക്ക് 2:30 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 4:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി ബാരട്ടാങ് നാളെ രാവിലെ 11:30 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. സ്വരാജ് ദ്വീപിൽ നിന്നും ഉച്ചയ്ക്ക് 2 മണിക്ക് പുറപ്പെടുന്ന ഈ ബോട്ട് ഷഹീദ് ദ്വീപിലെത്തി വൈകുന്നേരം 3:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. ബോട്ടുകളുടെ സമയവിവരം സമാപിക്കുന്നു.

0: എം വി കമോട്ട നാളെ രാവിലെ 6:15 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. തുടർന്ന് ശ്രീ വിജയപുരത്തേക്കുള്ള ബോട്ടിൻ്റെ മടക്കയാത്ര രാവിലെ 8:30. എം വി സ്ട്രെയിറ്റ് ഐലൻഡ് ഉച്ചയ്ക്ക് 2:30 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 4:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി ബാരട്ടാങ് നാളെ രാവിലെ 11:30 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. സ്വരാജ് ദ്വീപിൽ നിന്നും ഉച്ചയ്ക്ക് 2 മണിക്ക് പുറപ്പെടുന്ന ഈ ബോട്ട് ഷഹീദ് ദ്വീപിലെത്തി വൈകുന്നേരം 3:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. ബോട്ടുകളുടെ സമയവിവരം സമാപിക്കുന്നു.
1: Thank you.

പ്രിയ ശ്രോതാക്കളെ, ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 8 വരെ ദേശീയ നേത്രദാന ധൈവാരം ആചരിക്കുകയാണ്. അന്ധത ലഘൂകരിക്കുന്നതിലും മരണാനന്തര നേത്രദാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ വിപുലമായ അവബോധം സൃഷ്ടിക്കുന്നതിലും ഈ രണ്ടാഴ്ചത്തെ ക്യാമ്പയിൻ വലിയ പങ്കുവഹിക്കുന്നു. കോർണിയൽ തകരാറുകൾ മൂലം കാഴ്ച നഷ്ടപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾക്ക് പുതിയൊരു ജീവിതം സമ്മാനിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ ഇത് സംഘടിപ്പിക്കുന്നത്. ഒരു വ്യക്തിയുടെ മരണശേഷവും അവരുടെ കോർണിയകൾ ദാനം ചെയ്യുന്നതിലൂടെ രണ്ട് അന്ധരായ വ്യക്തികൾക്കു വരെ കാഴ്ചശക്തി തിരികെ ലഭിക്കുമെന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. നേത്രദാനത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളും അന്ധവിശ്വാസങ്ങളും ദൂരീകരിക്കാനും കൂടുതൽ ആളുകളെ കണ്ണുദാനം ചെയ്യാൻ പ്രേരിപ്പിക്കാനുമായി ഓരോ വർഷവും പ്രത്യേക സന്ദേശങ്ങളോടെയാണ് ഈ ദിനങ്ങൾ ആചരിക്കുന്നത്. ഈ വർഷത്തെ പ്രമേയമാണ് ഒരു പ്രതിജ്ഞ, രണ്ട് കാഴ്ചകൾ, എണ്ണമറ്റ സ്വപ്നങ്ങൾ. സമൂഹത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാനും അന്ധതയില്ലാത്ത ഒരു നാളെ കെട്ടിപ്പടുക്കാനും ഓരോരുത്തരും നേത്രദാനത്തിനായി സന്നദ്ധത പ്രകടിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്.

നമസ്കാരം ശ്രോതാക്കളെ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറയിലൂടെ പകർത്തുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ ദ്വീപ സമൂഹങ്ങളുടെ വിസ്മയങ്ങളും സൗന്ദര്യവും സവിശേഷതകളും ഉൾക്കൊണ്ട ഒരു കഥ നിങ്ങളിലൂടെ പുറം ലോകം അറിയാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ അറിയിപ്പ് നിങ്ങൾക്കുള്ളതാണ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗും പ്രസാർ ഭാരതിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ജെംസ് ഓഫ് ഇന്ത്യ ചലഞ്ച് വഴിയാണ് അത് പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരം ഒരുക്കിയിരിക്കുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ സംസ്കാരം, പൈതൃകം, വിനോദസഞ്ചാരം, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, നാട്ടുകഥകൾ, സവിശേഷമായ വ്യക്തിത്വം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിൻ്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളും കഥകളും നിങ്ങളുടെ ക്യാമറ കണ്ണിലൂടെ പകർത്തി ഒരു മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ ദ്വീപിൻ്റെ കഥ ലോകത്തോട് പറയുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതെ, നിങ്ങളെ കാത്തിരിക്കുന്നത് ആകർഷകങ്ങളായ സമ്മാനങ്ങളാണ്. ജില്ലാ തലത്തിൽ 50,000 രൂപയും സംസ്ഥാന തലത്തിൽ 2,00,000 രൂപയും ദേശീയ തലത്തിൽ 5,00,000 രൂപയുമാണ് സമ്മാനത്തുകകൾ. അപ്പോൾ പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത്? ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന വേവ്സ് OTT പ്ലാറ്റ്ഫോമിലെ മൈ വേവ്സ് വിഭാഗം വഴി ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യും. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് OTT ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൈ വേവ്സ് വിഭാഗത്തിൽ പ്രവേശിച്ച് പ്രോഗ്രാം സെക്ഷനിൽ പോയി നിങ്ങളുടെ വീഡിയോ സമർപ്പിക്കാം. വീഡിയോ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ, അതായത്

ഈ മാസം 30 ആണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ സൃഷ്ടാക്കളെ, ക്യാമറയെടുക്കൂ, നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കൂ, നിങ്ങളുടെ കഥ തിളങ്ങട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചലഞ്ച്, നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ കഥ, ഇന്ത്യയുടെ വേദി. ഇപ്പോൾ പങ്കെടുക്കൂ, ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാകട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചലഞ്ച്, നിങ്ങളുടെ ദ്വീപ്, നിങ്ങളുടെ കഥ, നമ്മുടെ അഭിമാനം.

0: സെപ്റ്റംബർ 1 മുതൽ 7 വരെ ദേശീയ പോഷകാഹാര വാരമായി ആചരിച്ചു വരുന്നു. ആഹാരത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജമാണ് ശരീരത്തിൽ ജീവചൈതന്യം നിലനിർത്തുന്നത്. നാം കഴിക്കുന്ന ആഹാരം പോഷക സമൃദ്ധവും സമീകൃതവുമായിരിക്കണമെന്നതാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാട്. കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവരിൽ പോഷകത്തിന്റെ പ്രാധാന്യം എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പോഷകാഹാര വാരാചരണം നടത്തുന്നത്. ഭക്ഷണങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പോഷകങ്ങൾ നമ്മുടെ ശരീരത്തെയും ആരോഗ്യത്തെയും വലിയ രീതിയിലാണ് സ്വാധീനിക്കുന്നത്. പോഷകങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കുക, ജനങ്ങളിൽ ഉണ്ടാകുന്ന പോഷകാഹാരക്കുറവിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുക തുടങ്ങിയവയാണ് ഈ വാരാചരണത്തോടെ ലക്ഷ്യമിടുന്നത്. എല്ലാ ശ്രോതാക്കൾക്കും കഥാനേരത്തിലേക്ക് സ്വാഗതം.
1: കഥാനേരം.
2: പി കേശവദേവ് എഴുതിയ കഥ രണ്ടുപേരും നാടുവിട്ടു. അവതരണം ശ്രീകുമാർ മുഖത്തല.
3: കിട്ടൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുക, അത് സംഭ്രമജനകമായ ഒരു വാർത്തയാണ്. പോലീസുകാർ നാട്ടുകാർക്ക് അറിവ് കൊടുക്കും, കിട്ടൻ പുറത്തിറങ്ങിയിട്ടുണ്ട്, സൂക്ഷിച്ചോ. കിട്ടനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതുവരെ ആ സംഭ്രമം നിലനിൽക്കുകയും ചെയ്യും. നാട്ടുകാർക്ക് മാത്രമല്ല, പോലീസുകാർക്കും. വെളുത്ത് സുമുഖനായ ഒരു 40-കാരനാണ് അയാൾ. ചുരുണ്ട മുടിയും തിളങ്ങുന്ന കണ്ണുകളും ആകർഷകമായ മന്ദഹാസവുമുണ്ട് അയാൾക്ക്. മണിനാദം പോലുള്ള സ്വരത്തിൽ മധുരമായി സംസാരിക്കാനും അയാൾക്ക് വശമുണ്ട്. കിട്ടൻ എന്നു മുതലാണ് മോഷണം തുടങ്ങിയതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അത് അയാൾക്കും നിശ്ചയമില്ലാത്തതാണ്. പക്ഷേ കിട്ടനെ ഒരു മോഷ്ടാവെന്ന നിലയിലാണ് നാട്ടുകാർ അറിയാൻ തുടങ്ങിയത്. അതിലും ഒരു പ്രത്യേകതയുണ്ട്, കിട്ടൻ മോഷ്ടിക്കുന്നത് ആരും കണ്ടിട്ടില്ല. ഇതര തെളിവുകൾ കൊണ്ട് കിട്ടനാണ് മോഷ്ടിച്ചതെന്ന് തെളിയിക്കുവാനേ നാട്ടുകാർക്കും പോലീസുകാർക്കും സാധിച്ചിട്ടുള്ളൂ. കിട്ടൻ മോഷ്ടിച്ചുവെന്ന് അയാളെ കൊണ്ട് തന്നെ സമ്മതിപ്പിക്കുവാൻ വിദഗ്ധരായ പോലീസുകാർ അവരുടെ ടെക്നിക്കുകളെല്ലാം പ്രയോഗിച്ചു നോക്കിയിട്ടുണ്ട്. അവർ പരാജയപ്പെട്ടിട്ടുമുണ്ട്. മർദ്ദനമേൽക്കുവാനും വേദന സഹിക്കുവാനും അയാൾക്കുള്ള കഴിവ് അസാധാരണമാണ്. പോലീസുകാരുടെ ടെക്നിക്കുകളെല്ലാം പ്രയോഗിച്ചു കഴിയുമ്പോൾ ഉദാസീനമായ മന്ദഹാസത്തോടുകൂടി അയാൾ ചോദിക്കും, ഇനിയുമുണ്ടോ വല്ലതും? കോടതിയിൽ കിട്ടൻ തന്നെയാണ് അയാളുടെ വക്കീൽ. വക്കീലന്മാരെയും കോടതിയെയും അത്ഭുതപ്പെടുത്തത്തക്ക വിധം അയാൾ സാക്ഷികളെ ക്രോസ് ചെയ്യും. പോലീസ് വളരെ പണിപ്പെട്ട് അസന്ദിഗ്ധമായ തെളിവുകൾ ശേഖരിച്ചാൽ മാത്രമേ കിട്ടനെ ശിക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. പല കേസുകളിലും അയാൾ രക്ഷ പ്രാപിച്ചിട്ടുണ്ട്. ചില കേസുകളിൽ ദീർഘകാല ശിക്ഷ വാങ്ങിയിട്ടുമുണ്ട്. ശിക്ഷ കഴിഞ്ഞ് ജയിലിൽ നിന്നിറങ്ങിയാൽ പിന്നെ കിട്ടൻ പരബ്രഹ്മത്തെ പോലെയാണ്. എല്ലാറ്റിലും എപ്പോഴുമുള്ളതും ആർക്കും കാണാൻ വയ്യാത്തതുമാണല്ലോ പരബ്രഹ്മം. അതുപോലെയാണ് കിട്ടനും. ആ നാട്ടിൽ എവിടെയും കിട്ടന്റെ സാന്നിധ്യമുണ്ട്. പക്ഷെ ആരും അയാളെ കാണുകയുമില്ല. ചിലപ്പോൾ ഒരു മിന്നൽ പോലെ ബസ് സ്റ്റാൻഡിൽ കാണാം. അടുത്ത നിമിഷത്തിൽ ആ മിന്നൽ നാണിക്കുട്ടിയുടെ കിടപ്പുമുറിയിൽ. ഉടനെ കള്ളുഷാപ്പിലൊന്ന് മിന്നും. അങ്ങനെ എപ്പോഴും എവിടെയും ഉള്ളതും എങ്ങുമില്ലാത്തതുമായ ഒരു ജാലവിദ്യയാണ് കിട്ടൻ. എന്തും മോഷ്ടിക്കുന്നവനാണ് കിട്ടൻ. ആരും കാണുന്നില്ലെങ്കിൽ, എല്ലാവരുടെയും ദൃഷ്ടികളെ മറയ്ക്കാൻ കഴിയുമെങ്കിൽ അയാൾ ഏത് സാധനവും മോഷ്ടിക്കും. ഉപയോഗമുള്ളതായാലും ഇല്ലാത്തതായാലും വിലയുള്ളതായാലും ഇല്ലാത്തതായാലും അയാൾക്ക് സ്വീകാര്യമാണ്. അല്ല, ഒരു 1 പൈസയും 1,00,000 രൂപയും 1 മീൻമുള്ളും 1 ആനയും

അയാളുടെ കയ്യിൽ ഒതുങ്ങും. പകലെന്നും രാത്രിയെന്നുമില്ല, എടുക്കുന്നത് മറ്റാരും കാണരുത്, അത്ര മാത്രമേ അയാൾക്ക് നിർബന്ധമുള്ളൂ. ഒരു ദിവസം കിട്ടൻ ബസ് സ്റ്റാൻഡിലൊന്ന് മിന്നി. ഒരു യാത്രക്കാരൻ്റെ പോക്കറ്റിൽ കിടന്ന മണിപ്പേഴ്സ് കണ്ടില്ല. ആ മിന്നൽ അപ്പുറത്ത് റോഡരികിൽ കപ്പലണ്ടിയും കടലയും കച്ചവടം ചെയ്തിരുന്ന വൃദ്ധയുടെ പുറകിലേക്ക് വ്യാപിച്ചു. അവൾ നെഞ്ചത്തടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. അവളുടെ വീഞ്ഞപ്പെട്ടിയിൽ വെച്ചിരുന്ന ചില്ലറ കാണാനില്ല. ആ മിന്നൽ ചെരുപ്പുകടയുടെ മുന്നിൽ കൂടി പാഞ്ഞുപോയി. കടയുടെ മുമ്പിൽ തൂക്കിയിരുന്ന രണ്ട് ജോഡി ചെരുപ്പുകൾ അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഒരു ദിവസം സന്ധ്യയ്ക്ക് സ്വർണക്കടയിൽ ആഭരണം വാങ്ങാൻ കൂടിയിരുന്ന നാലഞ്ചു പേരുടെ ഇടയിൽ കിട്ടനൊന്ന് മിന്നി. മേശപ്പുറത്തുനിന്ന് 24 പവന്റെ ആഭരണങ്ങൾ കാണാതായി. അപ്പോഴുണ്ട് കുറേ അകലെയുള്ള ചായക്കടയിൽ ഒരു ബഹളം. മുൻപിൽ തൂക്കിയിരുന്ന ഒരു പഴക്കുല കാണാനില്ലെന്ന്. അല്പം കഴിഞ്ഞപ്പോൾ കേൾക്കാം കവലയിൽ ഒരു നിലവിളി. ഒരു കുട്ടയിൽ മീനുമരിയും സാമാനങ്ങളും തോളിൽ വെച്ചുകൊണ്ടുപോയ ഒരു സ്ത്രീയാണ് നിലവിളിക്കുന്നത്. അവളുടെ കയ്യിലുണ്ടായിരുന്ന മീൻ കണ്ടില്ലെന്ന്. അങ്ങനെ രസകരങ്ങളും അത്ഭുതകരങ്ങളുമായ പല പല മോഷണങ്ങളും കിട്ടൻ നടത്തിയിട്ടുണ്ട്. അയാളുടെ മോഷണത്തിന് അടിസ്ഥാനമായി ഒരു തത്വശാസ്ത്രവുമുണ്ട്. ഉപയോഗമില്ലാത്തതൊന്നുമില്ല, അതുകൊണ്ട് എല്ലാം മോഷ്ടിക്കാവുന്നതാണ്. എന്തിനു മോഷ്ടിക്കുന്നു? ആ ചോദ്യത്തിനും താത്വികമായി തന്നെ കിട്ടൻ ഉത്തരം പറയും. എല്ലാവരും ജീവിക്കുന്നത് സുഖിക്കാനാണ്. കിട്ടനും സുഖിക്കാൻ വേണ്ടി തന്നെ ജീവിക്കുന്നു. അതിനുവേണ്ടി അയാൾ മോഷ്ടിക്കുന്നു. അയാൾ കൊണ്ടുവരുന്ന പണവും ആഭരണവും മറ്റും എവിടുന്ന് കിട്ടിയെന്ന് അയാളുടെ കാമുകിയായ നാണിക്കുട്ടി ചോദിക്കുമ്പോൾ അയാൾ പറയും, അപ്പം തിന്നാ പോരെ, കുഴിയെണ്ണുന്നത് എന്തിന്? കിട്ടന് രണ്ട് കാമുകിമാരുണ്ടായിരുന്നു. അതിലൊരുവൾ ഒരു പ്രാവശ്യം ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് മറ്റൊരാളുടെ കാമുകിയായി. പിന്നെ നാണിക്കുട്ടി മാത്രമാണ് അയാളുടെ കാമുകി. അയാളുടെ ഊണും ഉറക്കവും മറ്റും നാണിക്കുട്ടിയുടെ വീട്ടിലാണെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം. ആ ധാരണയെ കിട്ടനും നാണിക്കുട്ടിയും നിഷേധിക്കുകയുമില്ല. കിട്ടന്റെ മോഷണത്തിന് അടിസ്ഥാനമായ സുഖതത്വ സംഹിതയെ അനുകൂലിക്കുവാൻ നാട്ടുകാരും പോലീസുകാരും തയ്യാറല്ല. അവർ അതിനെ എതിർക്കുക തന്നെ ചെയ്തു. ഒരു രാത്രിയിൽ ആ നാട്ടിൽ ആരും ഉറങ്ങിയില്ല. പൊതുനിരത്തിലും ഇടവഴികളിലുമെല്ലാം കാവൽ സംഘങ്ങൾ റോന്തു ചുറ്റിക്കൊണ്ടിരുന്നു. പിറ്റേ ദിവസവും രാവും പകലും നാട്ടുകാർ ഉഷാറായി നിന്നു. മോഷണത്തിനെതിരായി നാട്ടുകാർ അണിനിരന്നു. വേല ചെയ്യുവാനും ജീവിക്കുവാനും അവർ നിശ്ചയിച്ചു. കിട്ടന് പുറത്തിറങ്ങാൻ നിവൃത്തിയില്ലാതെയായി. അയാൾ നാണിക്കുട്ടിയുടെ വീട്ടിൽ തന്നെ ഇരിപ്പായി. അങ്ങനെ ദിവസങ്ങൾ 3-4 കഴിഞ്ഞു. നാണിക്കുട്ടി എപ്പോഴും കിട്ടന്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. അവൾ ആഹാരം പാകം ചെയ്യുകയില്ല, അവൾ ഉറങ്ങുകയുമില്ല. ഊണും ഉറക്കവുമില്ലാതെ അവൾ അയാളുടെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. അയാൾ ചോദിച്ചു, നീ എന്താ ഉറങ്ങാത്തത്? നിങ്ങളിവിടെ ഇരിക്കുമ്പോഴും ഞാൻ എങ്ങനെ ഉറങ്ങും? നീ എന്താ ഒന്നും അനത്തി കുടിക്കാത്തത്? നിങ്ങളിവിടെ ഇരിക്കുമ്പോഴും ഞാൻ എങ്ങനെ അടുക്കളയിൽ പോകും? കിട്ടന് കാര്യം മനസ്സിലായി. അയാൾ ആവേശത്തോടുകൂടി ചോദിച്ചു, അപ്പോഴ് നിനക്കും എന്നെ വിശ്വാസമില്ല അല്ലേടി? ആരും വിശ്വസിക്കാത്തവനെ ഞാനെങ്ങനെ വിശ്വസിക്കും? ഇതുവരെ നീ എന്നെ വിശ്വസിച്ചല്ലോ. ഇതുവരെ വിശ്വസിച്ചെന്ന് ആര് പറഞ്ഞു? കിട്ടൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. അയാൾ എഴുന്നേറ്റു. ആരുമില്ല എന്നെ വിശ്വസിക്കാൻ. അങ്ങനെ മന്ത്രിച്ചുകൊണ്ട് അയാൾ മുറ്റത്തിറങ്ങി പടി കടന്നു. കള്ളൻ വരുന്നേ കള്ളൻ! ഇടവഴിയിൽ നിന്നൊരു വിളി ഉയർന്നു. കിട്ടൻ മുഖം കുനിച്ചു, കൈ നെഞ്ചിൽ കെട്ടി സാവധാനം നടന്നു. കള്ളൻ വരുന്നേ കള്ളൻ! എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഒപ്പം വിളി ഉയർന്നു. കിട്ടൻ തല ഉയർത്തിയില്ല, ആരെയും നോക്കിയില്ല, നടപ്പിന്റെ വേഗത വർദ്ധിപ്പിച്ചതുമില്ല. ഉച്ചത്തിലുള്ള കൂവലുകളുടെയും വിളികളുടെയും ഇടയിലൂടെ അയാൾ സാവധാനം നടന്നു. അങ്ങനെ നടന്ന് നടന്ന് അയാൾ ഗ്രാമങ്ങളെയും വയലുകളെയും കുന്നുകളെയും പിന്നിട്ടു. രാവും പകലും അയാൾ നടക്കുകയാണ്. ഒടുവിൽ അയാൾ ഒരു അരുവി കടന്ന് കുറ്റിക്കാട്ടിലൂടെ 4 വഴികൾ ചേരുന്ന ഒരു കവലയിലെത്തി. പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു ആലും ഒരത്താണിയുമുണ്ട് അവിടെ. അത്താണിയിൽ ഒരു കാലു ഒന്നി ചാരി നിൽക്കുന്നുണ്ട് ഒരു താടിക്കാരൻ. കിട്ടനെ സംശയത്തോടുകൂടി നോക്കിക്കൊണ്ട് ആ താടിക്കാരൻ ചോദിച്ചു, എങ്ങോട്ടാ? കിട്ടൻ ഉത്തരം പറഞ്ഞില്ല. അയാൾ താടിക്കാരനെ സൂക്ഷിച്ചു നോക്കിയതേ ഉള്ളൂ. താടിക്കാരൻ ചോദ്യം ആവർത്തിച്ചു, എങ്ങോട്ടാ? കിഴക്കോട്ടോ തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ? എങ്ങോട്ടാന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എനിക്കാരെയും വിശ്വാസമില്ല. പിന്നെന്തിനാ ചോദിച്ചത്? നിങ്ങളെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി. കിട്ടൻ പൊട്ടിച്ചിരിച്ചു. താടിക്കാരൻ ചോദിച്ചു, എന്താ ചിരിക്കുന്നത്? നിങ്ങൾക്കാരെയും വിശ്വാസമില്ലെന്ന് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. അതിനെത്ര ചിരിക്കാനെന്താ? എൻ്റെ ഭാര്യയെ പോലും വിശ്വസിക്കാൻ വയ്യാന്ന് തെളിഞ്ഞു കഴിഞ്ഞു. കിട്ടൻ പിന്നെയും പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കുമുണ്ടായിരുന്ന ഒരു ഭാര്യ, അവളും എന്നെ വിശ്വസിക്കുന്നില്ല. അതെന്താ? നാട്ടുകാരും എന്നെ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് അവളും എന്നെ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ചതിയനാണോ? ഞാൻ ചതിയൻ മാത്രമല്ല, കള്ളനുമാണ്. നിങ്ങളോ? ഞാനൊരു ശുദ്ധനാണ്. എൻ്റെ നാട്ടുകാർ എനിക്ക് തന്ന പേരാണത്, ശുദ്ധൻ എന്ന്. നിങ്ങൾ ശുദ്ധനാണെങ്കിൽ നിങ്ങളെല്ലാവരെയും വിശ്വസിക്കേണ്ടതല്ലേ? ഞാൻ ശുദ്ധനായിരുന്നു, ഞാൻ എല്ലാവരെയും വിശ്വസിച്ചിരുന്നു. ഇപ്പോഴോ? ഇപ്പോൾ എനിക്ക് ബോധ്യമായി, ഞാൻ വിശ്വസി

0: വിശ്വസിച്ചവരെല്ലാം ചതിയന്മാരും കള്ളന്മാരുമാണെന്ന് എങ്ങനെ ബോധ്യമായി? എൻ്റെ കഥ പറയാം, കേട്ടോളൂ. കേൾക്കട്ടെ. ഇരുവരും ചുമടുതാങ്ങിയിൽ ചാരിയിരുന്നു. താടിക്കാരൻ അയാളുടെ കഥ മുഴുവൻ പറഞ്ഞു. അയാളുടെ നാട്ടിലെ ഏറ്റവും വലിയ ധനികനായിരുന്നു അയാൾ. ഒട്ടേറെ നിലങ്ങളും പുരയിടങ്ങളും ഉണ്ടായിരുന്നു അയാൾക്ക്. പണമായും സ്വർണമായും വമ്പിച്ച സമ്പാദ്യവും ഉണ്ടായിരുന്നു. അയാളുടെ പൂർവികന്മാർ സമ്പാദിച്ചതാണ് എല്ലാം. ഒടുവിൽ അതിൻ്റെ എല്ലാം അവകാശി അയാൾ മാത്രമായി. അയാൾക്ക് ചില കാര്യസ്ഥന്മാരും അനവധി ബാല്യക്കാരും ആശ്രിതന്മാരും ഉണ്ടായിരുന്നു. എല്ലാവരും അയാളോട് അതിരറ്റ ഭക്തിയും ബഹുമാനവും പ്രകടിപ്പിച്ചിരുന്നു. അയാൾ എല്ലാവരെയും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. നാട്ടുകാർ അയാൾക്ക് ശുദ്ധൻ എന്ന സ്ഥാനപ്പേര് കൊടുത്തു. ആ പേരിൽ അയാൾ അഭിമാനം കൊള്ളുകയും ചെയ്തു. കണ്ണുനീർ കണ്ടാൽ അയാൾ അലിഞ്ഞു പോകും. സ്തുതി അയാളെ പ്രജ്ഞാഹീനനാക്കും. പലരും കണ്ണുനീർ കാണിച്ചും ചിലർ സ്തുതിച്ചും അയാളെ വഞ്ചിച്ചു. അയാളുടെ ഭാര്യ അയാളെ ഉപദേശിക്കുമായിരുന്നു, കണ്ണുനീരും സ്തുതിയും കാപട്യമാണെന്ന്. പക്ഷേ ആ ഉപദേശങ്ങളൊന്നും അയാൾ സ്വീകരിക്കുകയില്ല. അയാൾ പറയും, എല്ലാ മനുഷ്യരിലും ഈശ്വര ചൈതന്യമുണ്ട് മീനാക്ഷി. മനുഷ്യനെ അവിശ്വസിക്കുന്നത് ഈശ്വരനെ അവിശ്വസിക്കുന്നതിന് തുല്യമാണ്. പണവും സ്വർണവും കുറേയൊക്കെ കണ്ണുനീരിലൊഴുകിപ്പോയി. ഒട്ടേറെ സ്തുതിയിൽ കൂടി പറന്നുപോയി. നിലങ്ങളും പുരയിടങ്ങളും ഒന്നൊന്നായി അന്യാധീനപ്പെട്ടു. ധനികരായി തീർന്ന കാര്യസ്ഥന്മാർ യാത്ര പറഞ്ഞു. ആശ്രിതന്മാർ കിട്ടിയതും കൊണ്ട് കടന്നു. ബാല്യക്കാരന്മാർ മുറുമുറുത്ത് പടി കടന്നു. ഒടുവിൽ വീട്ടിൽ തീപ്പുക കാണാതെയുമായി. അയാൾ ഏകാഗിയായിരുന്നു പെറുപുറുക്കും. ആരെയും വിശ്വസിക്കരുത്, എല്ലാവരും ചതിയന്മാരാ. ഒടുവിൽ മീനാക്ഷിയമ്മയും അയാളോട് യാത്ര ചോദിച്ചു. അയാൾ ഞെട്ടിപ്പോയി. നീയും എന്നെ ചതിച്ചോ? എന്നിൽ ഈശ്വര ചൈതന്യമില്ല. ഞാൻ വെറും ഒരു മനുഷ്യത്തിയാണ്. ഞാൻ പോകട്ടെ. നീ പോകരുത്, നിന്നെയെങ്കിലും ഞാൻ വിശ്വസിക്കട്ടെ, അയാൾ ദയനീയമായി അപേക്ഷിച്ചു. ശുദ്ധൻ ശുദ്ധൻ, ദുസ്സഹമായ അവജ്ഞയോടെ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ ഇറങ്ങിപ്പോയി. അധികനേരം അയാൾ സ്തബ്ധനായിരുന്നു. അയാൾ കണ്ണു തുറന്നു, ചുറ്റും നോക്കി. വീടിൻ്റെ ഒരു ഭാഗത്ത് എന്തോ ഒരനക്കം കേട്ടു. അയാൾ ഓടിച്ചെന്നു. ഒരു വശത്തെ ചുമറിടിഞ്ഞു വീണിരിക്കുന്നു. ഈ വീടും എന്നെ ചതിക്കും. കല്ലിലും മരത്തിലുമുണ്ട് ചതി. വിശ്വസിക്കരുത്, വിശ്വസിക്കരുത്. അയാൾ വീട്ടിൽ നിന്ന് വഴിയിലിറങ്ങി നടന്നു. ക്ഷേത്രനടയിൽ നിന്ന് ആരോ വിളിച്ചു ചോദിച്ചു, ശുദ്ധൻ എങ്ങോട്ടാ? അയാൾ ഉത്തരം പറഞ്ഞില്ല. അയാൾ വേഗം നടന്നു. കണ്ടവരെല്ലാം അയാളോട് എന്തൊക്കെയോ ചോദിച്ചു. അയാൾ അതൊന്നും കേട്ടതായി ഭാവിച്ചില്ല. എല്ലാവരും അയാളെ നോക്കി നിന്നു. ചിലർ സഹതാപത്തോടുകൂടിയും ചിലർ ഹാസ്യഭാവത്തിലും. അന്തിച്ചന്തയിൽ കൂടി നിന്ന കൂളിപ്പിള്ളേർ കൂവി വിളിച്ചു, ശുദ്ധൻ പോകുന്നടാ, ശുദ്ധൻ. അയാൾ അതിവേഗം നടന്നു. വളരെ നാൾ അയാൾ അങ്ങനെ അലഞ്ഞ് പെരുവഴിയിൽ കിടന്നുറങ്ങിയും വല്ലവരും കൊടുക്കുന്ന ആഹാരം കഴിച്ചും ഒടുവിൽ അയാൾ നാലും കൂടിയ വഴിമുക്കിലെത്തി. അത്താണിയിൽ കാലൂന്നി നിൽക്കുമ്പോഴാണ് അയാൾ കിട്ടനെ കണ്ടത്. കഥ മുഴുവൻ പറഞ്ഞു തീർന്നിട്ട് അയാൾ കിട്ടൻ്റെ മുഖത്ത് മിഴിച്ചു നോക്കി. കിട്ടൻ മുഖം കുനിച്ചു കളഞ്ഞു. ഒരു തത്വചിന്തകന്റെ ഭാവത്തിൽ താടിക്കാരൻ പറഞ്ഞു, ജീവിതം ഒരു ചതിയ. കിട്ടൻ ഉദാസീനമായി മൂളി. ആരെയും വിശ്വസിക്കരുത്, എനിക്ക് ആരെയും വിശ്വാസമില്ല. കിട്ടൻ മുഖമുയർത്തി. ഒരു ഊറിയ ചിരിയോടുകൂടി അയാൾ പറഞ്ഞു, എനിക്കെല്ലാവരെയും വിശ്വാസമാണ്, പക്ഷേ എന്നെ ആരും വിശ്വസിക്കുന്നില്ല.
1: രണ്ടുപേരും നാടുവിട്ടു. പി കേശദേവ് എഴുതിയ കഥയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കഥാനേരം സമാപിക്കുന്നു.
2: കഥാനേരം.
3: India's greatest treasures are not just its monuments, they are its people, culture and untold stories. The Ministry of Information and Broadcasting through Prasar Bharati proudly presents Gems of India, a national initiative inviting creators to showcase the unique identity of their districts. Whether it's culture, heritage, tourism, festivals, cuisine, handicrafts, local heroes or hidden destinations, your story matters. Create a 1-to-3-minute video, reel, documentary, podcast or vlog and upload it on the MyWaves platform. Entries will be judged on authenticity, creativity, storytelling, technical quality and community impact. Exciting prizes await. 50,000 rupees at the district level, 2 lakh rupees at the UT level and 5 lakh rupees at the national level. Celebrate your roots. Inspire the nation. Gems of India, because every district has a story worth telling.